ഇമാനിയും അൻബാബുലായി ധേരെ ധേരെ മായാ ഗണുഹുനെ ഹാമ്രോ സബൈ ദർശകത്ലായി ധന്യവാദ ഹാമ്രോ വീഡിയോലാ അജൈ ഗടി ലൈക് ഷെയർ സബ്സ്ക്രൈബ് ഗർദിനോ।

0: സംവിധാനം ആവശ്യം. കുറെ കാര്യങ്ങൾ വേണം. കാരണം വെള്ളാന കിടക്കിന് പോയി അവിടെ
1: ആരംഭിക്കുന്നു
0: മകളുടെ ശബ്ദം കൊള്ളാൻ ശബ്ദം കഴിവാണ് മറ്റേ കുറെ കാര്യം.